ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, ഇടവമാസം 14 തീയതി, വ്യാഴാഴ്ച. പ്രഭാഷണം, ചലച്ചിത്ര ഗാനങ്ങൾ, തുടർന്ന് അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

0: ശ്രീവിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം ഇറാണി ലക്ഷ്മി നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഈ യാത്രാ ബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. എം വി ബാറട്ടാങ് നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ രാവിലെ 8:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി നോർത്ത് പാസേജ് സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര ആരംഭിച്ച് രാവിലെ 8:45 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് നാളെ രാവിലെ 11 മണിക്ക് യാത്ര പുറപ്പെടുന്ന എം വി റാണി ചങ്ക ഉച്ചയ്ക്ക് 1 മണിക്ക് അവിടെ നിന്നും സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടരും. ഉച്ചകഴിഞ്ഞ് 2:30 ഇതേ യാത്രാ ബോട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത്. എം വി ജോളിബോയ് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് വൈകുന്നേരം 3:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. നാളെ ഉച്ചകഴിഞ്ഞ് 2:30 എം വി സ്ട്രേറ്റ് ടാലന്റ് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് ശേഷം വൈകുന്നേരം 4:30 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. എം വി കമോട്ട സ്വരാജ് ദ്വീപിലേക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര പുറപ്പെടും. 30-ാം തീയതി അതായത് ശനിയാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹീദ് ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: उपभोक्ताओं तक पहुंचने का सुलभ और सस्ता माध्यम है आकाशवाणी.
2: आकाशवाणी के विभिन्न केंद्रों से कीजिए अपने उत्पादों और सेवाओं का प्रचार विज्ञापनों के माध्यम से.
1: लोकल और राष्ट्रीय स्तर पर कीजिए अपने बिजनेस का विस्तार, क्योंकि आकाशवाणी में विज्ञापन बुकिंग हुई बहुत ही आसान.
2: अब घर दफ्तर या दुकान पर बैठे बैठे आप कर सकते हैं विज्ञापनों की बुकिंग.
1: डायल कीजिए 8700014242.
2: नंबर एक बार फिर नोट करें 8700014242.
3: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers.

0: and a 1 lakh kilometer or 3-year warranty. TNC apply.
1: ശ്രോതാക്കളെ, ഇന്ന് മെയ് 28 വിനായക് ദാമോദർ സർവാർക്കറുടെ ജന്മവാർഷിക ദിനം. വീർ സർവാർക്കർ എന്നും അനുയായികൾ വിളിക്കുന്ന വിനായക് ദാമോദർ സർവാർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും അഭിഭാഷകനും രാഷ്ട്രീയക്കാരനും എഴുത്തുകാരനുമായിരുന്നു. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിലെ ആദ്യകാല വക്താക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന സർവാർക്കർ 1883 മെയ് 28 മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ദാമോദറിൻ്റെയും രാധാഭായ് സർവർക്കറുടെയും മകനായി ജനിച്ചു. സർവർക്കർ ജീവിതകാലം മുഴുവൻ സ്വദേശി എന്ന ആശയത്തിനുവേണ്ടി വാദിക്കുകയും വിദേശ വസ്തുക്കൾക്ക് എതിരുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക വിമോചനത്തിനായുള്ള ചെറുത്തുനിൽപ്പ്, സംഘർഷം, പോരാട്ടം, കഷ്ടപ്പാടുകൾ, ത്യാഗങ്ങൾ എന്നിവയുടെ കഥയാണ് വിനായക് ദാമോദർ സർവർക്കറുടെ ജീവിതം. ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സെല്ലുലാർ ജയിലിൽ ഇദ്ദേഹം അടയ്ക്കപ്പെട്ടു. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ ശക്തമായി പോരാടിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു വിനായക് ദാമോദർ സർവർക്കർ.

ആകാശവാണി 90-ാം വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം പിറന്ന നാടിൻ്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്നു പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിൻ്റെയും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ത്യാഗത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലുമായി വീണ്ടുമൊരു ബലിപെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുന്നു. സഹനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും മഹത്വം വിളിച്ചോതുന്ന ആഘോഷമാണ് ബലിപെരുന്നാൾ അഥവാ ബക്രീദ് എന്നത്. ഇതോടനുബന്ധിച്ച് വിമ്പർലിഗേഞ്ചിലെ MB അബ്ദുൾ റഷീദ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഏവർക്കും ഹൃദ്യമായ ഈദുൽ അദ്ഹ ആശംസകൾ. രണ്ട് സുപ്രധാന ആരാധനാക്രമങ്ങളുടെ സമാപനമായാണ് ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളും. നോമ്പിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ചെറിയ പെരുന്നാളും ഹജ്ജിൻ്റെ മുഖ്യകർമ്മങ്ങളുടെ അവസാനത്തിൽ വലിയ പെരുന്നാളും മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നു. അറബി കലണ്ടറിലെ

പന്ത്രണ്ടാമത്തെ മാസമാണ് ദുൽഹിജ്ജ. അതിലെ പത്താം ദിവസമാണ് മുസ്ലിം സമൂഹം ആഗോളതലത്തിൽ ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ദൈവിക പ്രവാചകന്മാരുടെ പ്രപിതാവായ ഇബ്രാഹിം എന്ന അബ്രഹാം പ്രവാചകന്റെ സംഭവബഹുലവും ത്യാഗോജ്വലവുമായ ജീവിതത്തിന്റെ അനുസ്മരണമാണ് ഹജ്ജും ബലിപെരുന്നാളും. ഇറാഖിലെ ഊർ പട്ടണത്തിൽ ജനിച്ച ഇബ്രാഹിം എന്ന അബ്രഹാം ചെറുപ്പത്തിൽ തന്നെ അതിബുദ്ധിശാലിയും വിവേകമതിയുമായിരുന്നു. യൗവനത്തിൽ തൻ്റെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസത്തിനും അനീതിക്കും അധർമ്മത്തിനുമെതിരെ ശക്തമായ പോരാട്ടം നടത്തി തൻ്റെ പിതാവിനോടും ബഹുജനത്തോടും സംവദിച്ചു. നമ്രുദ് ചക്രവർത്തിയുടെ അത്യാചാരങ്ങളെ ചോദ്യം ചെയ്തു. പോരാട്ടത്തിന് തുടക്കം സ്വന്തം പിതാവിനോടായിരുന്നു. പൗരോഹിത്യത്തിൻ്റെ തലതൊട്ടപ്പനായ പിതാവ് ആസറ് തൻ്റെ മകൻ്റെ സുചിന്തിതവും യുക്തിപത്രവുമായ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നു. അതിനാൽ ഭീഷണിയുടെ സ്വരത്തിലാണ് അവയെ നേരിട്ടത്. നൂറ്റാണ്ടുകളായുള്ള പൂർവിക വിശ്വാസ പൈതൃകത്തിനെതിരിൽ വെല്ലുവിളി ഉയർത്തിയ മകനെ വീട്ടിൽ നിന്നും കല്ലെറിഞ്ഞ് പുറത്താക്കുമെന്ന് ആസർ താക്കീത് ചെയ്തു. യാതൊരു വൈമനസ്യവുമില്ലാതെ പിതാവിനോട് നല്ല വാക്കുമൊഴിഞ്ഞ് ഇബ്രാഹിം വീട് വിട്ടിറങ്ങി തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി കൂടെ ജനമധ്യത്തിലേക്ക് ചെന്നു. സമൂഹം ആരാധനാമൂർത്തി

വിവേകമതിയുമായിരുന്നു. യൗവനത്തിൽ തൻ്റെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസത്തിനും അനീതിക്കും അധർമ്മത്തിനുമെതിരെ ശക്തമായ പോരാട്ടം നടത്തി. തൻ്റെ പിതാവിനോടും ബഹുജനത്തോടും സംവദിച്ചു. നമ്രുദ് ചക്രവർത്തിയുടെ അത്യാചാരങ്ങളെ ചോദ്യം ചെയ്തു. പോരാട്ടത്തിന് തുടക്കം സ്വന്തം പിതാവിനോടായിരുന്നു. പൗരോഹിത്യത്തിൻ്റെ തലതൊട്ടപ്പനായ പിതാവ് ആസറ് തൻ്റെ മകൻ്റെ സുചിന്തിതവും യുക്തിപത്രവുമായ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നു. അതിനാൽ ഭീഷണിൻ്റെ സ്വരത്തിലാണ് അവയെ നേരിട്ടത്. നൂറ്റാണ്ടുകളായുള്ള പൂർവിക വിശ്വാസ പൈതൃകത്തിനെതിരിൽ വെല്ലുവിളി ഉയർത്തിയ മകനെ വീട്ടിൽ നിന്നും കല്ലെറിഞ്ഞ് പുറത്താക്കുമെന്ന് ആസർ താക്കീത് ചെയ്തു. യാതൊരു വൈമനസ്യവുമില്ലാതെ പിതാവിനോട് നല്ല വാക്കുമൊഴിഞ്ഞ് ഇബ്രാഹിം വീട് വിട്ടിറങ്ങി തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് ജനമധ്യത്തിലേക്ക് ചെന്നു. സമൂഹം ആരാധനാമൂർത്തികളായി ഗണിച്ചിരുന്ന സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ നിശ്ചരതയെയും നിരർത്ഥകതയെയും അവരെ യുക്തിപൂർവ്വം ബോധ്യപ്പെടുത്തി. ജനത്തിന് യാഥാർത്ഥ്യം തിരിഞ്ഞെങ്കിലും മൂടർച്ചുപോയ പാരമ്പര്യങ്ങളെ പരിത്യജിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പൗരോഹിത്യവും ഭരണകൂടവും അവിശുദ്ധമായ സഖ്യത്തിലേർപ്പെട്ട് ഇബ്രാഹിമിനെതിരെ ഗൂഢാലോചനകൾ നടത്തി. തീകുണ്ടാരമുണ്ടാക്കി അദ്ദേഹത്തെ അതിലേക്കെറിഞ്ഞു നശിപ്പിക്കുവാൻ തുനിഞ്ഞു. പക്ഷേ ഇബ്രാഹിമിൻ്റെ നാഥൻ അദ്ദേഹത്തെ ഒരു രോമകൂപ്പം പോലും കരിയാതെ രക്ഷപ്പെടുത്തി. അഗ്നിയുടെ ഉടമയായ അള്ളാഹു അതിനോട് ഇങ്ങനെ നിർദ്ദേശിച്ചു: നാം പറഞ്ഞു, തീയെ തണുക്കൂ, ഇബ്രാഹിമിന് രക്ഷാകവചമാകൂ. അദ്ദേഹത്തിനെതിരെ അവർ തന്ത്രമൊരുക്കി, എന്നാൽ നാം അവരെ എല്ലാം നഷ്ടപ്പെടുത്തിയവരാക്കി. അല്ലംബിയ അധ്യായം സൂക്തം 69-70. ദിവ്യത്വം വാദിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ഇറാഖിൽ നമ്രൂദ് എന്ന ഏകാധിപതി. അദ്ദേഹവുമായും ഇബ്രാഹിം അലൈഹിസ്സലാം സംവാദത്തിലേർപ്പെട്ടു. ആ സംഭവത്തെ വിശുദ്ധ ഖുർആൻ ഇപ്രകാരം വിശദീകരിക്കുന്നു: നീ കണ്ടില്ലേ ഇബ്രാഹിമിനോട് അദ്ദേഹത്തിൻ്റെ നാഥൻ്റെ കാര്യത്തിൽ തർക്കിച്ചവനെ? കാരണം അള്ളാഹു അവന് രാജാധികാരം നൽകി. ഇബ്രാഹിം പറഞ്ഞു, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ നാഥൻ. അയാൾ അവകാശപ്പെട്ടു, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. ഇബ്രാഹിം പറഞ്ഞു, എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു, നീ അതിനെ പടിഞ്ഞാറിൽ നിന്ന് ഉദിപ്പിക്കുക. അപ്പോൾ ആ സത്യനിഷേധി ഉത്തരം മുട്ടി. അക്രമികളായ ജനത്തെ അള്ളാഹു നേർവയിലാക്കുകയില്ല. അൽബക്ര 258. യഥാർത്ഥ സൃഷ്ടാവും പരിപാലനം നേതാവുമായ അള്ളാഹുവാണ് എല്ലാവിധ അനുസരണത്തിനും ആരാധനയ്ക്കും അടിമത്തത്തിനും അർഹൻ എന്ന സന്ദേശപ്രചാരകനായി നിയുക്തനായ ഇബ്രാഹിം നാടും വീടും വെടിഞ്ഞ് ഭൂമിയുടെ വിശാലകളിലേക്ക് സഞ്ചാരം നടത്തി. ജോർഡാൻ, ഫലസ്തീൻ, ഈജിപ്ത്, അറേബ്യൻ ഉപദ്വീപ് വരെ നീണ്ടുപോയി ആ പലായനം. ദൈവത്തിൻ്റെ സൃഷ്ടികൾ, ദൈവത്തിൻ്റെ മാർഗദർശനം പരിചയപ്പെടുത്തുക എന്ന മഹത്തായ ദൗത്യനിർവഹണമായിരുന്നു ആ സുദീർഘ സഞ്ചാരത്തിൻ്റെ പ്രേരകമായി വർത്തിച്ചത്. വാർദ്ധക്യകാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന് രണ്ട് മക്കളെ അള്ളാഹു വരദാനമായി നൽകി, ഇസ്മായിലും ഇസ്ഹാക്കും. ഇവരുടെ വംശപരനിൽ ധാരാളം പ്രവാചകന്മാർ നിയോഗിച്ചിട്ടുണ്ട്. ലോകത്തിൽ തന്നെ സുപ്രധാന മതങ്ങളായ ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതാനുയായികൾ എല്ലാവരും ഇബ്രാഹിം പ്രവാചകനിലേക്ക് ചേർത്തു പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഇസ്മായിലിൻ്റെ മാതാവാണ് ഹാജർ. മക്കാദേശത്തെത്തിയ ഇബ്രാഹിം ദൈവനിർദ്ദേശപ്രകാരം അവരെ അവിടെ താമസിപ്പിച്ചു. ജനശൂന്യവും ഫലശൂന്യവുമായിരുന്നു അന്ന് മക്ക. ഹാജറിനെയും ശിശുവിനെയും തനിച്ചാക്കി ഇബ്രാഹിം അലൈഹിസ്സലാം യാത്ര തുടർന്നു. ഒരു സന്ദർഭത്തിൽ ഹാജർ തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, ഞങ്ങളെ മരുപ്രദേശത്ത് വിട്ടേച്ചു പോകാനുള്ള തീരുമാനം ദൈവകൽപ്പന അനുസരിച്ചാണോ? അതേ എന്ന് ഇബ്രാഹിം ഉത്തരം നൽകിയപ്പോൾ, എന്നാൽ അള്ളാഹു ഞങ്ങളെ കൈവിടില്ല എന്ന് അവർ നിശ്ചയദാർഢ്യത്തോടെ ആശ്വസിക്കുന്നുണ്ട്. ഭക്ഷണവും വെള്ളവും തീർന്നപ്പോൾ ഹാജർ തൻ്റെ കുഞ്ഞിന് ദാഹജലം അന്വേഷിച്ച് സഫാ മർവ കുന്നുകൾക്കിടയിൽ ഓടിക്കൊണ്ടിരുന്നു. ക്ഷീണിച്ചവശയായി നിരാശത്തോടെ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് മഹാത്ഭുതമായിരുന്നു. ആ കുഞ്ഞിക്കാലുകൾക്കിടയിൽ നിന്ന് ജലധാര പോലെ വെള്ളം മേൽപോട്ട് പ്രവഹിക്കുന്നു. ആ പവിത്ര ജലസ്രോതസ്സാണ് സംസം എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായത്. ഇസ്മായിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം. പിതാവിനൊരു സ്വപ്നദർശനമുണ്ടായി, മകൻ ഇസ്മായിലിനെ ദൈവപ്രീതിക്കായി വരിയൊറുക്കണമെന്ന്. വിഷയം മകനുമായി പങ്കുവച്ചു. അസ്സാഫാത്ത് അധ്യായം ആ സംഭവത്തെ ഇപ്രകാരം വിവരിക്കുന്നു: ആ കുട്ടി അദ്ദേഹത്തോടൊപ്പം ഓടിക്കളിക്കുന്ന പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രിയ മോനെ, ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു. അതാൽ നോക്കൂ, നിൻ്റെ അഭിപ്രായം എന്താണ്? അവൻ പറഞ്ഞു, എൻ്റെ ഉപ്പ അങ്ങ് കൽപ്പന നടപ്പാക്കിയാലും അള്ളാഹു ഇച്ഛിച്ചെങ്കിൽ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ അങ്ങക്കെന്നെ കാണാം. അങ്ങനെ അവരിരുവരും കൽപ്പനയ്ക്ക് വഴങ്ങി. അവനെ അദ്ദേഹം ചെരിച്ചു കിടത്തി. അപ്പോൾ നാം അദ്ദേഹത്തെ വിളിച്ചു, ഇബ്രാഹീമേ, സംശയമില്ല, നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അവ്വിധമാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുന്നത്. ഉറപ്പായും ഇതൊരു വ്യക്തമായ പരീക്ഷണം തന്നെയായിരുന്നു. നാം അവന് പകരം ബലിയർപ്പിക്കാനായി മഹത്തായൊരു മൃഗത്തെ നൽകി. പിന്മുറക്കാരിൽ അദ്ദേഹത്തെ സൽക്കീർത്തി നിലനിർത്തുകയും ചെയ്തു. അവ്വിധമാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുന്നത്. സൂക്തം 102-110. ഈദ് ഉൽ അസ് ദിനത്തിൽ മൃഗങ്ങളെ വലിയൊരുക്കുന്നത് ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. ഇബ്രാഹിം പ്രവാചകന്റെ ആത്മസമർപ്പണത്തിന്റെയും ത്യാഗ മനസ്സിന്റെയും പ്രതീകാത്മക കർമ്മമാണ് ബലി. ബലിമാംസം എല്ലാവർക്കുമിടയിൽ വിതരണം ചെയ്യണമെന്നാണ് നിർദ്ദേശം. മക്കയിലെ കഅബ എന്ന പരിശുദ്ധ ദേവാലയം നിർമ്മിച്ചത്

0: ഇബ്രാഹിം മകൻ ഇസ്മായിലുമാണ്. ഹജ്ജ് കർമ്മത്തിൻ്റെ കേന്ദ്രസ്ഥാനവും അതുതന്നെയാണ്. ഏകദൈവ ആരാധനക്കായി ഭൂമുഖത്ത് ആദ്യമായി നിർമ്മിച്ച ഏറ്റവും പരിശുദ്ധമായ ദേവാലയമാണ് കഅബ. ഹജ്ജ് ഇസ്ലാമിൻ്റെ സുപ്രധാനമായ ഒരു ഇബാദത്താണ് അഥവാ ആരാധനാനുഷ്ഠാനമാണ്. രണ്ട് ശുഭവസ്ത്രങ്ങൾ അണിഞ്ഞ് തൽബീയത്ത് ചൊല്ലി കഅബ പ്രദക്ഷിണം ചെയ്യുക, സഫാ മർവ കുന്നുകൾക്കിടയിൽ ഓടുക, അറഫയിൽ നിൽക്കുക, മുസ്ദലിഫിൽ രാപ്പാർക്കുക, ജംറകളിൽ കല്ലെറിയുക, മിനായിൽ താമസിക്കുക, ബലിയറുക്കുക, നിർബന്ധ തവാഫ് നിർവഹിക്കുക എന്നിവയാണ് ഹജ്ജിൻ്റെ പ്രധാന ചടങ്ങുകൾ. അന്ത്യപ്രവാചകൻ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏകദേശം 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണത്. അന്ന് അറഫാ സംഗമത്തിൽ 100,000-ലേറെ വരുന്ന വിശ്വാസികളെ സംബോധന ചെയ്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം മാനവിക സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും വിളംബരമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളുടെ രക്തവും ധനവും അഭിമാനവും അന്ത്യനാൾ വരെയും പവിത്രമാണ്. ഈ ദിനത്തിൻ്റെ, ഈ മാസത്തിൻ്റെ, ഈ നാടിൻ്റെ പവിത്രത എത്രമാത്രമാണോ അത്ര തന്നെ നിങ്ങളുടെ ജീവനും സ്വത്തും പവിത്രമായിരിക്കും. അതിനാൽ അവിടെ മേൽ നിങ്ങൾ പരസ്പരം കയ്യേറ്റം നടത്തരുത്. നിങ്ങളുടെ നാഥനുമായി നിങ്ങൾ ഒരിക്കൽ സന്ധിക്കും, അന്നേരം നിങ്ങളുടെ ചെയ്തികളെപ്പറ്റി അവൻ ചോദ്യം ചെയ്യും. അതുകൊണ്ട് ആരുടെയും കൈവശം സൂക്ഷിപ്പുമുതലുകൾ ഉണ്ടെങ്കിൽ അവ അവകാശികൾക്ക് തിരിച്ചേൽപ്പിച്ചു കൊള്ളട്ടെ. ജനങ്ങളെ, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. തൻ്റെ സഹോദരൻ മനസ്സംതൃപ്തിയോടെ തരുന്നതല്ലാതെ ആർക്കും ഒന്നും അനുവദനീയമല്ല. അതിനാൽ നിങ്ങൾ അന്യോന്യം ഹിംസകളിൽ ഏർപ്പെടാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സത്യനിഷേധികളാകും. ജനങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. വളരെ വ്യക്തമായ രണ്ട് കാര്യങ്ങൾ ഇവിടെ വിട്ടേച്ചാണ് ഞാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും അവൻ്റെ ദൂതൻ്റെ ചെറിയുമാണത്. ജനങ്ങളെ, നിങ്ങളുടെ ദൈവം ഏകനാണ്. നിങ്ങളെല്ലാം ഒരേ പിതാവിൻ്റെ മക്കളാണ്. നിങ്ങളെല്ലാം ആദമിൽ നിന്നുള്ളവരാണ്, ആദമോ മണ്ണിൽ നിന്നും. അതിനാൽ അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ, വെളുത്തവനും കറുത്തവനേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ ഒട്ടും ശ്രേഷ്ഠതയില്ല ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ. മഹാന്മാരായ പ്രവാചകന്മാരുടെയും മഹർഷിമാരുടെയും മഹിതമായ ജീവിതം നമ്മുടെ വഴികാട്ടിയാവണം. ഹിംസയും അസഹിഷ്ണുതയും അസമാധാനം കൊടികുത്തി വാഴുന്ന ലോകത്ത് സച്ചരിതരായ പൂർവികരുടെ പ്രോജ്ജ്വലമായ ജീവിതപാദമുദ്രകൾ നാം അനുധാവനം ചെയ്യണം. സത്യവും നീതിയും ശാന്തിയും സാഹോദര്യവും പൂത്തുലയുന്ന ഒരു പുതുലോകത്തിൻ്റെ പുനരാവിഷ്കാരത്തിന് അത് അനിവാര്യമാണ്. നമ്മുടെ ആഘോഷങ്ങൾ അത്തരമൊരു വൈത്തിരിവിന് നിമിത്തമാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ ഈദ് ആശംസകൾ. ഈദുക്കും മുബാറക്. വക്കുല്ല ആമിൻ വഅൻതും ബിഖൈർ.
1: ബലിപെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് വിമ്പർലി ഗഞ്ചിലെ EMB അബ്ദുൾ റഷീദ് നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ഇനി ടു നൂറ വിത്ത് ലവ് എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ ആലപിച്ച ഗാനം കേൾക്കാം. ശരത് വയലാറിന്റെ ഗാനരചനയിൽ മോഹൻ സിതാരയുടെ സംഗീതം.

മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന ചിത്രത്തിൽ രഞ്ജിത്, ശ്രേയ ഘോഷാൽ എന്നിവർ ആലപിച്ച ഗാനമാകാം ഇനി. റഫീഖ് അഹമ്മദിൻ്റെ ഗാനരചനയിൽ അഫ്സൽ യൂസഫിൻ്റെ സംഗീതം.

ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. മലയാളം പ്രക്ഷേപണം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജിയാർ.